வெறித்தனமா தான் போடணும். அந்த தில்ல எனக்கு பிடிச்சது.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള 90 ആണ്. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഇവിടെ പ്രസന്റ് ആണ്. സ്വന്തം എന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ശല്യമായിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും ഈ ലാലേട്ടൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഓവർലി അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്ഡ്, അതായത് മനസ്സിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വെച്ചാണെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് വെക്കുക എന്നുള്ളതാണ് ഏതൊരു ബന്ധത്തിന്റെയും ഒരു പുണ്യത അല്ലെങ്കിൽ ഒരു പവിത്രത എന്ന് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ശരിക്കും നമ്മൾ സ്വന്തമായിട്ട് കാണുമ്പോൾ അത്രയും അധികാരത്തോടു കൂടിയൊക്കെ നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു ബന്ധം ഒന്ന് ആടി ഉലയാനും വിള്ളലുകൾ സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മൾ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം മാർഷ്യ മിറയാണ് മോർണിംഗ് ബെല്ലു ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്, അതേതാണ്? ഐ റിപ്പീറ്റ്, ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്, അതേതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. യെസ്, ഇതൊരു കുസൃതി ചോദ്യം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. അപ്പോൾ ഉത്തരങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള ആ നമ്പറല്ലേ, അത് തന്നെ 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക്

ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറെയാണ് എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നത്. എല്ലാവരും ഉഷാറല്ലേ, സെറ്റല്ലേ, നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ആർജിങ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. അതിനായിട്ട് നമ്മുടെ മൈ റേഡിയോ 90 FM 7 Clouds ആഡ്സും അസോസിയേറ്റ് ചെയ്തിട്ട് 2 days RJ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന May 16-17 തീയതികളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, 8129184717. ഐ റിപ്പീറ്റ്, 8129184717 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90 years. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പനികളെ കുറിച്ചും വൈറസുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഈവൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകല് ഭയങ്കര ചൂടും പിന്നെ കുറച്ച് തണുപ്പും വീണ്ടും ചൂടും തണുപ്പും അങ്ങനെ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷനിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഹെൽത്ത് അതനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ പനി പിടിക്കാനും അതുപോലെ തന്നെ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമ്മൾ നേരത്തെ മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച്, അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ള വേറൊരു വൈറസാണ് ഹാൻഡാ വൈറസ് ബാധ. അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ എലികളിൽ നിന്ന് പകരുന്ന ഒരു തരം വൈറസ് രോഗമാണ് ഈ ഹാൻഡ വൈറസ് എന്ന് പറയുന്നത്. സാധാരണയായി ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ വൈറസ് പ്രധാനമായി എലികളിലൂടെയും മറ്റ് കരണ്ട് തീനികളിലൂടെയുമാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവയുടെ വിസർജനങ്ങൾ, മൂത്രം, ഉമിനീര് എന്നിവയുമായിട്ട് നേരിട്ടുള്ള സംസർഗത്തിലൂടെ അല്ലെങ്കിൽ ഇവ കലർന്ന പൊടി പടലങ്ങൾ ശ്വസിക്കുന്നതിലൂടെയൊക്കെ രോഗം പെട്ടെന്ന് ബാധിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി പ്രധാനമായിട്ടും പനി, കഠിനമായിട്ടുള്ള പേശി വേദന, തളർച്ച എന്നിവയാണ് ഇവയുടെ ആദ്യ ലക്ഷണം. കാര്യം എപ്പോഴും നമ്മൾ പറയും ഓ ഭയങ്കര തളർച്ച എന്നൊക്കെ പറയും. നമുക്കൊരു പനിയോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ സാധാരണ ഒരു പനി ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ വിടാറുണ്ട്. പക്ഷേ പനിയോ കഠിനമായിട്ടുള്ള പേശിവേദനയോ തളർച്ചയോ ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം പല രീതിയിലുള്ള വൈറസുകൾ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വല്ലതും ആണോ അത് എന്നൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വൈറസ് ബാധയുടെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സംസാരിക്കുക ഇതിനെക്കുറിച്ച് അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. ഈ ഹാൻഡ വൈറസ് ബാധയെ കുറിച്ചായിരുന്നു നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എലികളിൽ നിന്ന് പകരുന്ന ഒരു തരം വൈറസ് രോഗമാണ് ഈ ഹാൻഡ വൈറസ് എന്ന് പറയുന്ന ആ ഒരു ബാധ. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാനായിട്ട്? ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെയൊക്കെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. പ്രധാനമായിട്ടും ഈ എലികളിലൂടെയൊക്കെ ഇത് പകരുന്നത് കൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക, എലികൾ വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വ്യക്തി ശുചിത്വം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yo. My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ വോം വെൽക്കം ചെയ്യാനായിട്ട് മോർണിംഗ് ബെല്ലിലൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹാൻഡാ വൈറസ് ബാധയെ കുറിച്ചായിരുന്നു. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, എലികളിലൂടെ നമുക്ക് പകരുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ആ ഒരു ബാധയാണ് അല്ലെങ്കിൽ ആ ഒരു വൈറസ് ആണ് ഹാൻഡാ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, എലികൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് പിന്നീട് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം എലികൾ കടിച്ചതാണെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ എത്ര ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും അതെടുത്ത് കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. എപ്പോഴും ഫുഡ് ഹാബിറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ്ലി ഫുഡ് കഴിക്കരുത് എന്ന് എപ്പോഴും അറിയാലോ. നമ്മളത് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം ചൂട് മാറട്ടെ എന്ന് വെച്ച് തുറന്ന് വെക്കുക. അങ്ങനത്തെ പ്രവണതകളൊന്നും വേണ്ട. നമ്മൾ കഴിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അടച്ചു വെക്കുക. പിന്നീട് കഴിക്കാമെന്ന് വിചാരിച്ച് തുറന്ന് വെച്ചിട്ട് പോകാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ. എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച മിറ ആൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാൻഡാ വൈറസ് ബാധേനെ കുറിച്ചായിരുന്നു. നമുക്ക് എന്തെങ്കിലും പനിയോ കഠിനമായിട്ടുള്ള ഒരു പേശി വേദനയോ തളർച്ചയോ ഒക്കെ വരികയാണെങ്കിലുണ്ടല്ലോ, സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് വൈദ്യചികിത്സ തേടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളാരും നമ്മുടെ ഡോക്ടർ ആവാതിരിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നല്ലത് കേട്ടോ. കാര്യം നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് തുടക്കത്തിലെ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ ചികിത്സ തേടി തന്നെയാണ് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച മീറ.

0: ഇൻഫോ ബെൽസ്.
1: ഈ ഉരുളക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. ഈവൻ നമ്മുടെ ബ്യൂട്ടി ടിപ്പായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിനെ നീര് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കറിക്കൊക്കെ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇടും, ഉപ്പിങ്ങനെ വലിച്ചെടുക്കും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ ഉഗ്രനാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഈ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിൽ പിടിക്കുമെന്ന് നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണല്ലേ. ആൻഡീഡ് പർവ്വത നിരകളിലെ തദ്ദേശീയ ജനതയുടെ കാര്യത്തിൽ ഇത് വെറും വാക്കല്ല. 6,000 വർഷങ്ങൾക്ക് മുൻപ് അന്നജം, വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവയടങ്ങിയ ഉരുളക്കിഴങ്ങ് അവർ പ്രധാന ഭക്ഷണമായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ജനിതക ഘടകം തന്നെ അതനുസരിച്ച് മാറിയിട്ടോ. പെറുവിൽ ജീവിക്കുന്ന അവരുടെ പിൻഗാമികളിൽ ഇന്നും ഈ മാറ്റങ്ങളുടെ ശേഷിപ്പുകളുണ്ട്. പഠനങ്ങൾ പറയുന്നത് ഉരുളക്കിഴങ്ങിലെ അന്നജം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന അമൈലോയ്ഡ് എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന AMY1 എന്ന ജീനുകളാണ് ഇവരിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്നാണ് കേട്ടോ. ഇവരുടെ ശരീരത്തിൽ ജീനിൻ്റെ 10 പകർപ്പുകൾ വീതമുണ്ട്. എന്താണ് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ്? നിസാരക്കാരനല്ല കേട്ടോ. എന്തായാലും സാധാരണ മനുഷ്യരിൽ കാണുന്നതിനേക്കാൾ 2 മുതൽ 4 വരെ കൂടുതലാണിത്. സംസ്കാരം ജീവശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഉദാഹരണമാണിതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെറും നിസാരക്കാരനല്ല, അല്ലുരുളക്കിഴങ്ങാണ്, അല്ലുരുളക്കിഴങ്ങ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ട് നമ്മുടെ ഷോ ഒക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മുടെ SMS ചോദ്യത്തിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്: ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്, അത് ഏതാണ്? ഐ റിപ്പീറ്റ്, ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്, അത് ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. എന്തായാലും നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട്

ആയിക്കോട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കഥയൊക്കെ പറയാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദ കറക്റ്റ് 10 മണി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ്, ഒരു കുഞ്ഞു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയാലോ. എക്സാമിന് ശേഷം അവർ 4 പേരും ഹോട്ടലിൽ ഒരുമിച്ച് കൂടി. ഫുഡൊക്കെ കഴിച്ച് പിരിയുന്ന നേരത്ത് അവർ തീരുമാനമെടുത്തു, 40 വർഷം കഴിഞ്ഞ് ഇതേ ദിവസം ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി നമുക്ക് വീണ്ടും ഫുഡ് കഴിക്കണം. അവസാനം എത്തുന്ന ആള് വേണം കേട്ടോ പണം കൊടുക്കാനായിട്ട്. ഇത് കേട്ട് നിന്ന വെയിറ്റർ പറഞ്ഞു, ഞാൻ ആ സമയത്ത് ജീവിച്ചിരിക്കണെങ്കിൽ എനിക്കതിന് സാക്ഷ്യം വഹിക്കണം. അങ്ങനെ 40 വർഷം കഴിഞ്ഞപ്പോ 3 പേരെത്തി. അവരെ സ്വീകരിച്ച ആള് പറഞ്ഞു, ഞാൻ അന്നത്തെ വെയിറ്റർ ആണ്, ഞാൻ ഈ ഹോട്ടൽ അങ്ങ് വാങ്ങി. 4-ാമന് വേണ്ടിയിട്ട് അവര് കാത്തിരുന്നു, ആള് വന്നില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ തുടങ്ങിയപ്പോ മാനേജർ പറഞ്ഞു, ക്യാഷ് ഓൾറെഡി ഒരാൾ പേ ചെയ്തിട്ടുണ്ടല്ലോ. തൊട്ടടുത്ത് നിന്ന് യുവാവ് അവരുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആ സുഹൃത്തിന്റെ മകനാണ്, അദ്ദേഹം മരിച്ചു. ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടുമെന്നും അതിന്റെ പണം കൊടുക്കണമെന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവരിൽ ഒരാള് പറഞ്ഞു, നമ്മൾ എന്തിനാ ഒരുമിക്കാനായിട്ട് ഈ 40 വർഷവും കാത്തിരുന്നേ? നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്രയും ദൈർഘ്യത്തിന്റെ ആവശ്യമുണ്ടോ? തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hi, hello once again. Welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെ. ലൈഫിലെ ഓരോ മൊമെന്റ്സിലും സംഭവിക്കുന്ന കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തൊക്കെ നമ്മൾ ചെയ്താലും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യണമെന്ന് ഉറപ്പിച്ചു വച്ചാലും, ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം എപ്പോ വേണമെങ്കിലും അവസാനിക്കാം, ഒന്നിനും വാറന്റി ഇല്ല. രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? നെഗറ്റീവ് അടിക്കല്ല കേട്ടോ ഞാൻ, പക്ഷേ അതാണ് സത്യാവസ്ഥ. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുത്ത ബന്ധുക്കളോ, അല്ലെങ്കിൽ അത്രയും അടുത്ത സുഹൃത്തുക്കളോ എന്നും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരൊറ്റ നിമിഷം മതിയില്ലേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവാനായിട്ട്? അങ്ങനെയുള്ളപ്പോ പിന്നെ എന്തിനാ ഈ പിണക്കവും ജാടയും അഹങ്കാരവും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നേ? ലൈഫ് ആഘോഷിക്കാനുള്ളതാണ്, അത് എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകല്ലേ നല്ലത്. ലൈഫിലെ ഓരോ നിമിഷവും സന്തോഷത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. സങ്കടത്തിനോടും ദേഷ്യത്തിനോടും അഹങ്കാരത്തിനോടും ഒക്കെ ഗുഡ് ബൈ പറയുക. അങ്ങനെ വരുമ്പോ ലൈഫ് അടിപൊളിയായിട്ട്, നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല സിമ്പിൾ ആയിട്ട് മുന്നോട്ട് പോകും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ RJ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. പലതരം മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലേ തോക്കുന്നവരും മുന്നോട്ടും ജയിക്കുന്നവർ പിന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. ജയിക്കുന്നവര് പിന്നോട്ടും തോറ്റവര് മുന്നോട്ടും പോകുന്ന മത്സരം ഏതാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം മനസ്സിലായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവര് കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്യൂവിലുള്ള കുറച്ച് നല്ല അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. എല്ലാരും പാട്ടൊക്കെ കേട്ടിട്ട് ഇരിക്കുകയാണ്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്? എനിക്ക് മസാല ദോശയായിരുന്നു കേട്ടോ. ഒരു പീസ് ദോശയും മസാലയും കൂട്ടി ചട്നിയിലും മുക്കി കഴിക്കുമ്പോഴുള്ള സ്വാദുണ്ടല്ലോ, അത് വേറെ തന്നെയല്ലേ. ആ മസാല കൂട്ടിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് എന്ത് മസാല ദോശ? എന്നാലേ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അവിടെ മെയിൻ ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നത് ഈ ബീട്രൂട്ട് ആണല്ലേ. ബീട്രൂട്ടിനോട് സ്വതേ താല്പര്യമില്ലാത്ത കാരണം എന്തോ കോഫി ഹൗസിലെ ദോശയോടും വലിയ താല്പര്യമില്ല. ഉരുളക്കിഴങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉരുളക്കിഴങ്ങിനെ പറ്റിയിട്ട് വലിയൊരു റൂമർ മൊത്തത്തിൽ പരക്കുന്നുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമില്ല, ആള് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അറിയാലോ റൂമേഴ്സ് ഒന്നും സത്യമല്ല. അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങിന്റെ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് എന്താണ് ഗുണങ്ങൾ എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5 കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും എന്നാണ് പണ്ട് മുതലേ നമ്മൾ കേൾക്കാറല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. അങ്ങ് ആൻഡീസ് പർവ്വതനിരയില് തദ്ദേശീയ ജനതയുടെ കാര്യത്തില് ഇത് വെറും വാക്കല്ല ട്ടോ. 6000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അന്നജവും വിറ്റാമിൻസും ധാതുക്കളും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് അവര് മെയിൻ ആയിട്ടുള്ള ഫുഡായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ജനിതക ഘടന തന്നെ അതിനനുസരിച്ചിട്ട് മാറുണ്ടായി. ഇത്ര പെറുവില് ജീവിക്കുന്ന അവരുടെ പിൻഗാമികളിൽ ഇന്നും ഈ ഒരു മാറ്റങ്ങളുടെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പഠനത്തിന്റെ പ്രകാരം ഉരുളക്കിഴങ്ങിലെ അന്നജം ദഹിപ്പിക്കുന്ന അമൈലേസ് എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു AMY1 എന്ന ജീനുകള് ഇവരില് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന്. ഇവരെയൊക്കെ ശരീരത്തിലെ ജീനിന്റെ 10 പകർപ്പുകൾ വീതമുണ്ടെന്നാണ് പറയുന്നത്. സാധാരണ മനുഷ്യരില് കാണുന്നതിനേക്കാളും 2 മുതൽ 4 വരെ കൂടുതലാണ് ഇത്ര. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഉരുളക്കിഴങ്ങിന്റെ ഗുണങ്ങൾ ഇതാ വരുന്നേയുള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: மாணிக்கம் பொண்ணு சௌக்கியமா.
1: Once again, welcome back to the show Magic Logic. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ വിശേഷങ്ങളായിരുന്നു. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണത്രേ. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രതിരോധ ശേഷിയുള്ള അന്നജം ഈ ഒരു ഡൈജഷനെ ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഹോൾ ബോഡിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് ഉരുളക്കിഴങ്ങിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു വർക്കിംഗ് എളുപ്പമാക്കാനായിട്ട് ഇത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കൂട്ടാനായിട്ടുള്ള നല്ല പച്ചക്കറിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. കലോറിയുടെ അളവ് കൂട്ടാനും ഇതിന്റെ യൂസ് നമുക്ക് ഗുണം ചെയ്യും. പ്രഗ്നന്റ് ലേഡീസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും കലോറി കൂടുതലായിട്ട് ചെല്ലേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് അവർ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലോ കറികളിലോ ഒക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഏതൊരു സംഭവത്തിനും അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറയാറുണ്ടല്ലേ. ഈ ഉരുളക്കിഴങ്ങിനും കുറച്ചധികം നെഗറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ. തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഒരു നാണയത്തിന് രണ്ട് വശം എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഇപ്പൊ നമ്മളിവിടെ നെഗറ്റീവ് പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങിന്റെ കാര്യമാണ്. ഹാർട്ട് ഇഷ്യൂസോ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരിൽ ഉയർന്ന രീതിയിൽ സെറം പൊട്ടാസ്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്യും. അത് അവർക്ക് ദോഷമായിട്ടാണ് വരിക. ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് ഗ്ലൈസമിക് സൂചിക 70 കൂടുതലായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് പ്രമേഹ രോഗികളുടെ ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കും. എന്നാൽ വലിയ രീതിയിലൊന്നും ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഇത് കഴിക്കുക കേട്ടോ. ഈ പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിലും ഗർഭസമയത്ത് ഹൈപ്പർ ഗ്ലൈസിമിയും പ്രമേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലും ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുകയാണ് നല്ലത്. ഓവറായി കഴിഞ്ഞാൽ അമൃതവും വിഷമാണ്. അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങിന്റെ കാര്യം. ഓവറായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കലോറി വലിയ രീതിയിൽ വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ഒബീസിറ്റിയിലേക്ക് എത്തും. അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കും. വയറ് വീർക്കാനും കാരണമാവും കേട്ടോ. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഉരുളക്കിഴങ്ങ് ഫുഡിൽ നിന്നും ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന ആ റൂമറൊന്നും ശരിയല്ല. ഉരുളക്കിഴങ്ങ് ഒന്നിനും കൊള്ളാത്ത സാധനമല്ല. എന്നാൽ ഉരുളക്കിഴങ്ങ് അത്രമാത്രം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്ത തൃഷയുടെ ഔട്ട്ഫിറ്റ് ആണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. ക്രീം കളർ ബ്ലൗസിന്റെ കൂടെ ഐസ് ബ്ലൂ കളർ കാഞ്ചീവരം സാരിയാണ് കേട്ടോ തൃഷ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്ത ബോർഡറുകളും മോട്ടിഫുകളും നിറഞ്ഞ ഒരു നീല സാരി, അതിന്റെ കൂടെ പിങ്ക് ടോണിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കും കൂടി ആയിപ്പോ ഫാൻസ് എല്ലാവരും അവിടെ മൂക്കും കുത്തി വീണു എന്ന് തന്നെ പറയാം. തൃഷയുടെ ഈ ഒരു ലുക്ക് സോഷ്യൽ മീഡിയ ഇത്രമാത്രം ചർച്ചയാക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ആ ഒരു കാരണം ഒരു 10-25 വർഷം മുമ്പ് നടന്ന ഒരു കഥയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി.

Welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിലെ തൃഷയുടെ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ലുക്കിന്റെ കാര്യമായിരുന്നു അല്ലേ. തൃഷയുടെ ഒരു ലുക്ക് കണ്ടപ്പോ സോഷ്യൽ മീഡിയയിലെ ഫാഷൻ ലവേഴ്സ് പെട്ടെന്ന് തന്നെ പഴയൊരു ചിത്രം കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. 26 വർഷം മുമ്പ് 2000 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെ നമ്മുടെ സ്വന്തം താരറാണി ആഷ്, ഐശ്വര്യ റായ് ബച്ചൻ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ അത്. അന്ന് ആഷ് ധരിച്ച സാരിയായിട്ട് തൃഷയുടെ സാരിക്ക് അമ്പരപ്പിക്കുന്ന ഒരു സാമ്യമുണ്ടെന്നാണ് ആ ഒരു കണ്ടെത്തല്. എന്തായാലും തൃഷയുടെ ഈ ഒരു ക്ലാസിക് ലുക്ക് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. കുറച്ചു മുമ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിനെ പറ്റിയിട്ട്, അതായത് പൊട്ടറ്റോനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. സോ ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ ബേസ് ചെയ്തിട്ട് തന്നെ ആയിക്കോട്ടെ. നോർത്ത് ഇന്ത്യൻ ഡിഷായുള്ള ആലു പൊറാത്തയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ കാരണം അതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാനീ പറയാൻ പോകുന്നത് എന്റെ ഓൺ സ്റ്റൈലാണ്. സാധാരണ പോലെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കുന്നു. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരത്ത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കുന്നു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കൂടെ കുറേയധികം മല്ലിയില അരിഞ്ഞതും പെരുംജീരകത്തിന്റെ പൊടിയും സ്വല്പം ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് ഇതൊരു നല്ല രീതിയിൽ മിക്സ് ആക്കി ഫില്ലിംഗ് അങ്ങോട്ട് റെഡിയാക്കി വെക്കും. പിന്നെ ഒന്നും നോക്കാനില്ല, ചപ്പാത്തിയുടെ മാവിൽ നിന്ന് കുറച്ചെടുക്കുന്നു, അതിൽ കുഴി കുത്തിയിട്ട് കുറച്ച് ഫില്ലിംഗ് എടുത്ത് ഫില്ല് ചെയ്യുന്നു. വീണ്ടും ഉരുളയാക്കുന്നു, ചപ്പാത്തി തട്ടിൽ വെച്ച് പരത്തുന്നു, ചുട്ടെടുക്കുന്നു. ചുട്ടെടുക്കുമ്പോൾ നല്ല വെണ്ണയൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് ചുട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ ഇന്നത്തെ SMS കേസ് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേരുകൂടി ഉണ്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ കേസ് റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പലതരം മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു മത്സരത്തിൽ മാത്രം ജയിക്കുന്നവര് പിന്നോട്ടും തോറ്റവര് മുന്നോട്ടും പോകുന്ന ഒന്നുണ്ട്. അതേതാണ് ആ മത്സരം എന്നുള്ളതാണ് ചോദ്യം. ജയിക്കുന്നവര് പിന്നോട്ടും തോറ്റവര് മുന്നോട്ടും പോകുന്ന മത്സരം ഏതാണ്? ഉത്തരം മനസ്സിലായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ദാ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് നമുക്ക് ക്യൂയിലെ കുറച്ചധികം നല്ല പാട്ടുകൾ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ട്

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മുടെ സമയം ഇവിടെ ഏകദേശം കഴിയാറായി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഒരു മണിയാവാറായി. ദാറ്റ് മീൻസ് ടാറ്റാ ബൈ ബൈ പറയാറേ. പോകുന്നതിന് മുൻപ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ ഈ ചെറിയ സമയത്ത് തന്നെ മാക്സിമം അത് എൻജോയ് ചെയ്യുക. തല്ലൂട്ടവും ബഹളമൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല കാര്യങ്ങളൊന്നും നാളേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാണ്ടിരിക്കുക. ഇന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്ത് തീർക്കുക. നാളെ എന്ന് പറയുന്ന ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. സോ ഉള്ള സമയം ഞാൻ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയോട് കൂടിയിട്ട് ഒരു ഹോപ്പിൽ ഞാൻ ദാ ഇവിടെ പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: Hey, hello, good afternoon, my dear listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ നിറച്ച് ശാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ. എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുകയാണോ, അതോ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു തിരക്കിലാണോ? ഈ രാവിലത്തെ തിരക്കുകളെല്ലാം മാറ്റി ഉച്ചയ്ക്കറിയുള്ളൂ അല്ലേ ഈ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നുണ്ടാവുക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ഫീല് അത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണല്ലേ. അപ്പൊ അത് കുറച്ചും കൂടിയും കൂടും ഇപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടിരിക്കുമ്പോ. ഒപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 3 മണിക്കൂർ ഞാൻ കൂടിയുണ്ട് കഥകളൊക്കെ പറയാനായിട്ട്. അപ്പൊ നിങ്ങളും അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരം കൊടിയേറിയ സ്ഥിതിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾ കൂടി റെഡി ആയിട്ടിരിക്കുകയാണ്. ആ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിറജ് ശനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: என் ஹிருதய கூட்டிலே நின் ஹிருதயம் கோர்க்குமோ, இரு உயிர்கள் சேர்க்குமோ, ஒன்னாயிடுமோ.
2: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മളൊന്ന് വീണ് കിടക്കുമ്പോഴായിരിക്കും അല്ലേ പല മുഖങ്ങളും നമ്മളെ കാണുന്നുണ്ടാവുക. നമ്മുടെ കൂടെ എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടും കൂടെ നിൽക്കുന്നവരെയാണ് ശരിക്കും പറഞ്ഞാൽ ചേർത്ത് പിടിക്കേണ്ടത്. അതുപോലെ തന്നെ ആരെ നിസാറായിട്ട് കാണരുത്, കാരണം നമ്മൾ ഇന്ന് തള്ളി പറയുന്നവരായിരിക്കും ചിലപ്പോൾ നാളെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ഉണ്ടാകുക. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടല്ലേ. ഇപ്പൊ കറയിൽ ഉപ്പ് കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഇപ്പൊ ചായയിൽ പഞ്ചസാര കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയും പോലെയാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഒന്നിനെയും വില കുറച്ച് കാണരുത്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശ്വാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ ആ ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ഒരു സമയം. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്നൊരു മത്സരം ഏതാണ്? ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്നൊരു മത്സരം അത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും മൊത്തം ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ അല്ലെ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ് രാജശ്വാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ മിക്കപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, പുറമേ കണ്ടൊരു പുസ്തകം ജഡ്ജ് ചെയ്യരുത്, അത് വായിച്ചാലേ ആ ഒരു പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഇന്ന് അതുപോലത്തെ ഒരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതായത്, ഒരു പുറമേ കാണുമ്പോൾ അതൊരു ഗാരേജാണ്, പഴയ കറുകളും സ്ക്രോപ്പ് ഇരുമ്പുകളും മാത്രം കാണുന്ന ഒരു സ്ഥലം. പക്ഷേ ആ ഗാരേജിന് പിന്നിൽ ഒരു ലോകമുണ്ട്. നിയമം എത്താത്തിടത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു കുടുംബം. യെസ്, അവരാണ് ജനതാ ഗാരേജ്. 2016 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ചിത്രമല്ലേ. അതിൽ നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ NTR ആണ് ഉപ്പത്തിനൊപ്പം, അതുപോലെ തന്നെ സാം, ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഈയൊരു സിനിമയിൽ വരുന്നുണ്ട്. നമ്മൾക്കറിയുന്ന, നമ്മൾക്ക് ഇഷ്ടമുള്ളവർ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഓരോ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലേ. സോ ഈ ഒരു സിനിമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ മതി. മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ മനോഹരമായ കനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലുണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റും.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ജനതാ കാരേജ് മൂവിയിലേക്ക് വരുമ്പോ ഇതൊരു പ്രതികാരത്തിന്റെ കഥയല്ലേ, ഇതൊരു ഉത്തരവാദിത്തത്തിന്റെ കഥയാണ്, ഒരു കൂട്ടായ്മയുടെ കഥ, അതുപോലെ തന്നെ ജനങ്ങൾക്കായി നിലകൊള്ളുന്ന ഒരു ശക്തിയുടെ കഥ. ശരിക്കും ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ കഥ മാത്രമല്ല, ഒരു ശക്തിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയാണല്ലേ, ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ തെറ്റിനെതിരെ നിൽക്കണം, അതിന് വില എന്തായാലും നീതി വാങ്ങിക്കൊടുക്കലാണ് ഇവിടെ. സോ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അടിക്കട ചാടി അടിക്കട, ലൈക്ക് നമ്മളും ഇവിടെ ഇരുന്ന് ആവേശത്തിൽ ഒരു അഭിപ്രായങ്ങൾ പറയാറുണ്ടല്ലേ ചില സിനിമകൾ കാണുമ്പോൾ. എന്തായാലും ഇവിടെ കഥയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ലോകത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുകയാണ്. എന്നിട്ട് ആ ഒരു വളരുന്ന വ്യക്തിയുടെ ചിന്താഗതി മുഴുവനായിട്ട് മാറുകയാണ്, വേറൊരു മനുഷ്യനായി മാറുകയാണ്. എന്തായാലും ആ ഒരാളെ പരിചയപ്പെടാൻ അതിന് മുൻപ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ നേരമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജനതാ ഗ്യാരേജ് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന്റെ കഥ പരിസ്ഥിതി സംരക്ഷണം, നീതി, പ്രതികാരം, മനുഷ്യബന്ധങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലേ. അങ്ങനൊരു ലോകത്തിലേക്ക് ആനന്ദ് വരാണ് നമ്മുടെ NTR. ഒരു പരിസ്ഥിതി പ്രവർത്തകനായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ അനീതിക്കെതിരെ നിയമപരമായി പോരാടണം എന്ന വിശ്വാസമുള്ളൊരു യുവാവ്. അവൻ ഹൈദരാബാദിൽ പഠനത്തിനും ജോലിക്കും എത്തുമ്പോൾ വലിയൊരു മാറ്റം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണല്ലേ. അവന്റെ അമ്മാവൻ സത്യരാജ് ജനതാ ഗ്യാരേജ് എന്ന പേരിൽ ഒരു അസാധാരണ ഗ്യാരേജ് നടത്താണ്. പുറമേ അതൊരു സാധാരണ ഓട്ടോ കാർ റിപ്പയറിംഗ് ഗ്യാരേജ് ആയിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ സംഘടനയാണല്ലേ. അവിടുത്തെ ഹെഡ് ആകട്ടെ നമ്മുടെ ലാലേട്ടെ. ശരിക്കും ഇരുവരുടെയും ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ റൊമാൻസിഫിക്കേഷൻ വരും. എസ്പെഷ്യലി ഈ ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ ലാലേട്ടൻ ഫാൻസും NTR ഫാൻസുകാർക്കും ആഘോഷിക്കാനുള്ളതാണല്ലേ. ഏതൊക്കെയായാലും ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ, ഈ ഫൈറ്റ് സീനിന്റെ ഇടയിൽ നമ്മുടെ പട്ടികൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളിലേക്ക്. നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജനതാ ഗാരേജ് മൂവിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പോരാട്ടമാണല്ലേ. എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് നിന്ന് അനീതിക്കെതിരെ പോരാടാൻ കഴിയുമെന്നാണ് ഈ ഒരു സിനിമയിൽ വളരെ ശക്തമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ബാലേട്ടൻ ടച്ച് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ജില്ല സിനിമയിലെ ശിവനും ശക്തിയും പോലെയാണ് അവർ ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റിയുടെ ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ. നമ്മൾക്ക് ഇഷ്ടമുള്ള നായിക നായകന്മാരും അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമയിലുണ്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന. ഏതായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അധികം പറഞ്ഞ് ഞാൻ എല്ലാം പൊളിക്കുന്നില്ല. സോ നിങ്ങളത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യൂ. ഏതായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. മലയാളത്തിന്റെ പ്രിയ സംവിധായകനും നായകനുമായ ബേസിൽ ജോസഫ് ആദ്യമായി നിർമ്മാതാവിന്റെ റോളിൽ എത്തുന്ന ചിത്രമാണല്ലേ അതിറടി. മിനൽ മുരളിയുടെ രചയിതാവായ അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത

ചിത്രം കൂടിയാണ് അതിരടി. അതുപോലെ തന്നെ സർവമായ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഡെലൂലുവായി മാറിയ റിയ ഷിബുവാണ് നായിക. ക്യാമ്പസ് ഫൺ എന്റർടൈൻമെന്റ് എത്തുന്ന അതിരടിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കാണല്ലേ. അതുപോലെ തന്നെ ടോവിയുടെ നെഗറ്റീവ് റോളിലുള്ള ആ ഒരു ഷെയ്ഡും കത്തി നിൽക്കാണ്. അപ്പം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കോംബോ, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ ആ ഒരു കൂട്ടുകെട്ട് ഓരോന്ന് എടുത്തെടുത്ത് പറയാനായിട്ടുണ്ടല്ലേ. ഏതായാലും അധികം നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ പട്ടികൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പണ്ടുകളിലേക്ക് കയറാൻ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നിരജ് ശരക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ പ്രധാന കഥാപാത്രമാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളനഗരെ May 28 വലിയ പെരുന്നാളിന് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താണ്. ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ ഏറ്റവും ഭയാനകവും വന്യമായ ദൃശ്യങ്ങളുമായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നതെന്നാണ് ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സൂചനകൾ. അതുപോലെ തന്നെ ഗംഭീര ആക്ഷനുമായാണ് സിനിമ എത്തുന്നത് എന്ന് ട്രെയിലറിൽ പറയുന്നുണ്ടല്ലേ. എൻ്റെ അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഒരു വിഷ്വൽ, ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഉള്ളതെന്നൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും പുതിയ മൂവീസ് നോക്കുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളൊക്കെയാണ്. എന്തായാലും ഈ പ്രതീക്ഷകൾക്കൊക്കെ ഇടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കായിരിക്കും എന്നറിയാം. അപ്പൊ പിന്നെ നമുക്ക് നേരെ നമ്മുടെ പാട്ടുവെട്ടിലെ മനോഹരമായ കാലങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഒരാൾ കൂടി വരാനുണ്ട്, ആരാണെന്നല്ലേ പറയാം. അതിന് മുൻപ് വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരാൾ കൂടി വരാനുണ്ടെന്ന് അറിയിച്ച് അടിമുടി യൂത്ത് വൈബിൽ പ്രേം പാറ്റ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു അല്ലെ. യുവതാരങ്ങളും ശ്രദ്ധേയമായ താരനിരയും ഒരുമിക്കുന്ന പുതിയ മലയാള ചിത്രം പ്രേം പാറ്റ സംവിധായകൻ അമീർ പള്ളിക്കലും താരങ്ങളും അണിയറ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റർ വളരെ വേഗത്തിലാണല്ലേ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടിയത്. യൂത്ത് റൊമാൻറ്റിക് എന്റർടൈനറായ ചിത്രത്തിന്റെ ആദ്യ ലുക്കിൽ തന്നെ സൗഹൃദവും തമാശകളും ആഘോഷിക്കുന്ന യുവത്വത്തിന്റെ നിറങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ലിജീഷ് കുമാർ തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ ജോമോൻ ജ്യോതിറാണ് നായകനായി എത്തിയിട്ടുള്ളത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നായകയുടെ മുഖം വെളിപ്പെടുത്താതെയാണ് ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ആലി എന്ന ക്യാപ്ഷനും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആരായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സിനിമാലോകത്തെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേട്ടിരുന്ന അതിന്റെ ഇടയിൽ നമ്മുടെ SMS ചോദ്യത്തിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഗെയിം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ? എന്താണ്? ഒരു ഗെയിമിനെ കുറിച്ചിട്ടായിരുന്നു. അതായത് ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം ഏതാണ് എന്നുള്ളത്. ഐ റിപ്പീറ്റ്, ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരമുണ്ട്, അത് ഏതാണ്? അപ്പൊ അത് ഏതാണ് എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഒക്കെയാണല്ലേ. പിന്നെ നമ്മൾക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും കാണും, പക്ഷേ നമ്മുടെ അടുത്ത് എന്തില്ല, സമയമില്ല, സമയത്തിന്റെ പ്രാധാന്യം, അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക. സോ എൻജോയ് എവറി ലിറ്റിൽ മൊമെന്റ്, ഓരോ ചെറിയ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കുക. എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്. എന്തായാലും നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. അതേ സമയം ഇതേ ഫ്രീക്വൻസി, ഇനി കൂടുതൽ ഫൺ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ, നീരജ്, ജാനകി, സൈനിങ് ഓഫ് നൗ.